0: എടുപ്പില്. കക്കട പന്തിട്ട് മദ്ദ് കൂളുമ്പ പദ്ധതി. ഇത് പണ്ട് കാലത്തിഞ്ചേ നടന്നിട്ട് വന്നത്. വാറൻ്റെ കൊമ്മ മദ്ദ് കൂളുമ്പത് നേരായത്തു കൊടവട ബല്യ വിശേഷനാള്. മദ്ദ് കൂളു മാത്രമല്ല, ഇക്കല മദ്ദ് പുട്ട് മാടിയുണ്ട് ഫ്രിഡ്ജിൽ തിങ്ങകട്ടില വെച്ചതും ഉണ്ട്. ഇഞ്ഞോറപ്പ ഒരച്ചക്ക് മദ്ദ് തൊപ്പുന വേവച്ചിട്ടിത്ത് ആണ്ട നീരിന അർച്ചി എടുത്തിട്ട് കുപ്പിൽ ദുംച്ചിട്ട് വെച്ചതും ഉണ്ട്. കൊടവ പൊറമേ ഉള്ളവു തങ്ങട ഉള്ള ഉറച്ചക്ക് ജാഗ പട്ടില് മദ്ദ് തൊപ്പ് കിടത്തിനാ നട്ടുണ്ട് കാലോതി കക്കട പന്തട്ടാങ്ക് മദ്ദ് കൂളു ഉമ്പ. ഇത് ഞങ്ങളുടെ നേരാന ഗത്ത് കൊടകള് കൊടവട വിശേഷത്തെ ഇന്ന എഴുതി തയ്ച്ചു മുക്കാട്ടിര മൗനി നാണയ പൊന്നംപേട്ട.
1: കവന ബാരി ചായത്തെ ഉണ്ട് മൗനി നാണയ ഇങ്ങട കക്കടക്ക് ഒത്തനക്കല
0: അക്കു
1: ഇക്ക കഥനന്യണ്ട വന്ദന ചിന്നപ്പ താമനെ ആപ്പട്ടിര ഇങ്ങ ഇന്ന എഴുതിത്ത് കക്കട തിങ്ക ഒരു വിശേഷവാന തിങ്ക പണ്ട് ബേലു പണിക്കുന്ന് നീർക്കുമാടുന്ന തിങ്ക. ഈ തിങ്കത്ത് ശുഭകാര്യം മാടുവെഞ്ചില്ലെ അന്നനെ ചൗറ മണ്ടല് തൽമി കൈക്കാലിൽ ഒയ് കൂട എടുപ്പയഞ്ചിലെ കൊയില മീന് ഞണ്ട് ബെയിമ്പള മറ കേമ്പു മാങ്കെ കുമ്മു ഇതെല്ലാം കക്കട തിങ്കത്ര വിശേഷവാന തീനി. മഴകാലത്ത് മഴ ജാസ്തി ഇപ്പക്ക തടി കോട്ടത്ത് ഇപ്പന്ത നേര കൂട ഇന്നിപ്പക്ക തടിന ആരോഗ്യത്ത് ബെക്കൊണ്ണുന്ന പക്ക ഇന്നത്തെ അടികര തീനിന തിന്തിത്ത് തടിര കോട്ടത്ര കൂട്ടുക്ക് ശീതത്ര തടിത ഉഷ്ണ കൂട്ടിയണ്ട് താങ്കട തടിന ബെക്കെ വെച്ചവ ഇഞ്ചത്ത് ഇതെല്ലാം പ്രകൃതിര ഒരു നിയമ കൂട. ഇതെന്ന കൂട്ടുക്ക് കക്കട തിങ്കത്ത് പതിനെട്ട് തര മദ് കുടിപ്പയഞ്ചത്ത് മദ് തൊപ്പുന ബേവച്ചിട്ടിത്ത് അതണ്ട രസം എടുത്തിട്ട് മദ് കൂള് മദ് പുട്ട് കൂട്ടുക്ക് കക്കട നെരിപ്പക്കുന്നേ നെയ് ദുംബിത്തിപ്പ കക്കട കോളി ഗദ്ദള എല്ല തരത്ര അടികെ മാടിത്ത് സംസാര എല്ലാ ഉമ്പള മനയില് ഒന്നായി കൂടി അഴുത്തണ്ട് ഉമ്പയഞ്ചത്ത് ഇത് ആ ഐപ്പണിര ആ നേരത്ത് തടിന ചായത്തെ വെച്ചവ കായത്തെ ബേലു പണിക്ക് ജിത്ത് സുസ്തായിത്തിപ്പ നേരത്ത് കക്കടത്തിനോ ഒരു നമ്മര മാതിരി കൈപ്പയഞ്ചത്ത് ഇന്ദിക്ക കക്കട തിങ്ക ബപ്പ ആ ചിങ്കി ബേലു പണി കെലവു കടെ മറയായിത്ത് ബല്ലിമനയില് ജന വാസമുള്ളതേ കമ്മിയായിത്ത് മദ്ദു തൊപ്പ് കിട്ടുന്നക്ക മദ്ദു കൂള് പുട്ട് കോളി ഞണ്ട് ബെയിമ്പള മറക്കേമ്പു പുട്ടോ ഇന്നനെ മാടിത്ത് തിമ്പന കാങ്കൊലു ഐപ്പണിക്കയോതു മാത്ര കാബത് കമ്മിയായിത്ത് ഇന്നനെ എഴുതിത്ത് കദ്നണിയണ്ട വന്ദന ചിന്നപ്പ താമനെ ആപ്പട്ടിര.
0: ബാനണ്ട ഭാഗ്യപ്രതിപ്പ് എഴുതുന്ന ഒരു എഴുത്തിന നോട്ടങ്ക യാലമാല പൊമ്മാല കൊടകില് യാലമാല പൊമ്മാല കൊടകര കക്കട നമ്മെ അത് കൊടവക്കോര് നമ്മേര പെർമെ അന്ത് നാ കണ്ട കക്കടക്കു ഇന്ന് നങ്ക കണ്ടുള്ള കക്കടക്കു തുമ്പാ വ്യത്യാസമുണ്ട്. ജൊറോന്ത് പൊയ്യോ മള്ളേര നടുല് ഐപ്പണി കെജിത്ത് ചോത്ത തടിക്ക് ഉറച്ചക്ക് ശക്തി കുട്ടുവക്ക് തറത്തറത്ര തീനി തിമ്പക്ക് കക്കട തിങ്ക സാക്ഷിയാപ്പ. അന്തോരു കാല ഇഞ്ചത്ത് ബല്യമണ്ണെ പണക്കാസ് ബോണ്ടിയച്ചക്ക് ഇല്ലാത്ത ഇഞ്ചക്കലു ഒഗട്ട് ഒത്തൊർമ്മക്ക് കുറവ് ഇഞ്ചില ജനട മധ്യ ആസ അഭിമാന തുമ്പ ഇഞ്ചത്ത് കൊടവട പ്രത്യോറു നമ്മന നിർക്ക് നേമ നീതി ഒത്തൊർമ്മല് കയ്പ ഇഞ്ചത്ത് ആ ചെങ്കി ഇക്ക കാല ബദലാച്ചി ജനളു ബദലാച്ചി ബേക്കൊമ്പുന എല്ല പടുബുടുവ കാച്ചി നമ്മെ നാളിന കാട്ടാചാരക്ക് കൈപ്പല്ലിക്ക് എത്തിപ്പോച്ചി. കക്കട ഒണ്ണൊക്ക ഗ്യാന ബപ്പതേ ജൊറോന്ന് പൊയ്യു ആ മഴ ആ മഴയില് പൊല നേരത്തെ നാട പപ്പ് എത്തള കെട്ടി ബേലുക്ക് ഉപ്പക്ക് പോയിനിഞ്ചത്ത് ഏരിക്കരയില് അഴുത്ത് കോരിക്കൊട ഇട്ടണ്ട് ബൈമ്പളക്കരയില് ഒട്ടി തിമ്പഞ്ചത്ത് മക്ക എല്ലാ സ്കൂൾ കാലേജുക്ക് ഒളിച്ചിത്ത് ബേലു ഉപ്പാണ്ട ബയ്യ പോയണ്ട് ഞണ്ട് പൊടിച്ചണ്ട് ചിനുക്ക് മഴയില് നെലുണ്ട് ഏതണ്ടോ ചിന്തയില്ലത്തെ സുത്തോ ഇഞ്ചത്ത് മഴ ജോറാപ്പക്ക തോട് പൊള തുമ്പൊക്ക രജ തപ്പ ഇഞ്ചത്ത് ഔവ ചുട്ടിത്ത് തപ്പ ഇഞ്ച ബിസി ബിസി ഒട്ടി ബൈമ്പളക്കരി കുമ്മുക്കരി അതണ്ട ചോദേ ബോര ഇഞ്ചത്ത് അതണ്ട കൂട്ടുക്ക് കർത്തബെല്ല കാഫി കുടിപ്പണ്ട ചോദേ ബോര കക്കട തിങ്കത്തില് കിട്ടിയണിഞ്ച ആ തറത്തിലത്ര പണ്ണ് അതിന കൊച്ചപ്പക്ക് മക്കയല്ല കൂടി കാടുക്ക് പോപ്പഞ്ചത്ത് കക്കട പതിനെട്ട് പാത്തെങ്കി മതി മനില് എല്ലാവർക്കും കുസിയോ കുസി കക്കട കോളി നെരിച്ചി മദ് കൂള് ഞണ്ട് കരയില് ഒട്ടിപ്പുട്ട് തിമ്പോറ് ബോജവേ ബോരഞ്ചത്ത് അന്തത്തെ കക്കട തിങ്ക എച്ചക്ക് ചായഞ്ചത്ത് ആച്ചെങ്കി ഇന്ദിക്ക മക്കക്ക് ബേല് കാമ്പാ ആച്ചെങ്കി പടുപുട്ട് പോന കാട് തുമ്പുന ബേല് ഇന്ദത്തെ മക്കക്ക് ബേല് തോട്ട നമ്മെ നാളിര ബഗ്ഗെ അഭിമാന ഇല്ലാതായിത്ത് ഇന്നെ എഴുതി തയ്ച്ചു ബാനങ്ങട ഭാഗ്യ.

0: നങ്കട തടി കുറച്ചക്ക് ശക്തി കിട്ടുക. അന്നനെ തോട്ട ബേല് ബാണ കാട് പൊള മാടിക്ക് പോന്നല്ലി കർമ്മഞ്ചി പണ്ണ് ഉപ്പുലി പണ്ണ് ചിപ്പുലി പണ്ണ് ഇന്നനെ തരാവറി പണ്ണ് പല കിട്ടുക ഇഞ്ച കാല അന്ത് ആച്ചിങ്കി കാല ഒരേ പോലെ ഇല്ല. കാല ഉരുണ്ടിയണ്ട് പോന്നനക്കെ ഉള്ള ബേലിൽ പടു ബുടുവക്ക് ശുരുമാടിച്ചി, കാട് ബാണന തോട്ടമാടിച്ചി, പണ്ണ് പല കാങ്കത്താച്ചി, ആരോഗ്യവും കമ്മിയാച്ചി. കാലപ്പൊന്നനക്കെ കോല കെട്ടുക എണ്ണുവ പളഞ്ചല്ല് പോലെ മനുഷ്യൻ്റെ ബതുക്ക് ബദലായി പോച്ചി. അന്ത് കാലത്ത് കൈച്ചണിഞ്ച കക്കട നമ്മയ്ക്കു ഇന്ത് നങ്ക നിങ്ക കൈച്ചണ്ടുള്ള കക്കട നമ്മയ്ക്കു എച്ചക്കോ വ്യത്യാസം ഉണ്ട്. നങ്കട പെരിയവും അരിയവും മാടുന്നത പ്രത്യോറ് നമ്മെ നാളുക്ക് ആണ്ടതേ ആന നേമനിർക്ക് ഉണ്ട്. ആയ നമ്മെന നേമ കൊത്തിത്ത് ഭക്തി ഭാവത്ത് കൈപ്പഞ്ചത്ത് അച്ചിങ്കി ഇന്ത് പണ്ടെത്തനിർക്ക് നേമ പോലെ ആയണ്ടില്ല. കാല ബദലാനനെ ജന ബദലായണ്ട് ബാത്ത് നങ്ങട നമ്മെ നാള് പദ്ധതി സംസ്കൃതി നീതി നേമ മറ ആയണ്ട് ബാത്ത് ഇന്നനെ കാല പോനനക്കെ നങ്ങളുടെ സംസ്കൃതി ആചാര വിചാര നടപ്പ് തൊടുപ്പ് നങ്ങളുടെ കൈബുട്ട് പോപ്പല്ലിക്ക് നങ്ക എത്തിത്ത് ഇന്നനെ ആപ്പക്കാക ഈ നങ്ങട കാവേരമ്മര മണ്ണ് എക്കൊലു പച്ച രംഗല് എലിങ്ങേണ്ട് ഇരണ്ടു കാലകാലക്ക് മഴ ബൊള ശരിയായിട്ട് ആണ്ടു നങ്ങളുടെ സംസ്കൃതി ആചാര വിചാര പദ്ധതി ഉളിയോണ്ടു കക്കട തിങ്കത്ത് പതിനെട്ട് തരത്ര മദ് കൂട്ടിത്ത് മദ് തൊപ്പുര ബീര്യ എന്നനെ ഗമ കൂട്ടിയുണ്ട്. ഇപ്പോ അതേപോലെ നങ്ങട കാവേരമ്മേ ഇഗുത്തപ്പ ഗുരു കാരുണ്യണ്ട ആരോടത്ത് എല്ലാരും നന്നായി ബാവുണ്ടു അന്ത് കാമ്പ ഇഞ്ച കക്കട നമ്മെ ഇന്ദു അതേ തരത്ത് കാങ്കൊണ്ടു എന്നുവതേ ഈ എഴുത്തുര ഉദ്ദേശം അന്ത് മാത്തണ്ട ദേച്ചമ്മ അച്ചയ്യ താമനെ പാലന്തിര ബൊള്ളുമാടു ഇവ എഴുതിച്ച്
1: ഇതേ ആസ എല്ലാട
0: അക്കോ
1: ഇക്ക കരമുണ്ട സീമാ ഗണപതി എഴുതുന്ന എഴുത്ത് കക്കട അന്ത് ഇന്ത് തുറഞ്ചി പൊയ്യോ മഴ പറഞ്ചി പോപ്പ ചായ് ഭോജത്ര പൊള തോട് അബി പച്ചരങ്കട കുന്ത് കാട് ഇതെല്ലാം കാമ്പക്ക് കിട്ടുവോ കക്കട തിങ്കത്ത് നങ്കട കൊടുക്കല് ഗീജര കൂത്ത് കപ്പര കരകര സദ് ബേക്കോമ്പില് ഉയ്യപ്പാട്ട് ആഹാ അതെന്ത ചായ് നങ്ങട കൊടുക്കുന്ന മഴകാല കക്കട തിങ്ക ജൂലൈ 16 ആഗസ്റ്റ് 15 പണ്ട് കാലത്തില് നാട്ടി പണി അണ്ട പണി അകെ പൂജ മടിത്ത് അകെ പെരിപ്പോ പണിര കൂട്ടുക്ക് ചോതു ചോദാന തീനിര പൂജ കക്കട ഞണ്ടു കരി ഒട്ടി കൊയില മീനു കരി ഒട്ടി കക്കട കോളിക്കരി നൂപ്പുട്ട് ബേമ്പള കരി കുമ്മു കരി ചക്കക്കുരു പജ്ജി ഒന്താ ദണ്ട കക്കട 18 പൊലക്ക നേരത്തെ 18 തരത്ര മദ് കുടിത്തിപ്പ മദ് തൊപ്പുന കൊജ പപ്പഞ്ചി അതണ്ട രസ എടുത്തിത്ത് മദ് പുട്ട് മദ് പായസം മാടിത്ത് തിമ്പഞ്ചത്ത് ഇതെല്ലാം നെപ്പ് മാത്ര ഇന്ത് കാലത്ത് ബേര് നടപ്പത് പുട്ടണ്ട് ബന്ധനക്ക് നങ്ങട നിപ്പ് നടപ്പുക്ക് ബോണ്ടിയാണ് സവലത്ത് കാങ്ങത്തെ അയണ്ട് ഉണ്ട് ആപ്പ ജെ സി ബിയിൽ തോട് തൊടുപ്പത് ബേലുക്ക് രാസായനിക കൊബ്ബര താറാമാറ മദ് പൊയ്യാനുണ്ട് മീന് ഞണ്ടിന കാമ്പക്ക് കിട്ടുവതേ കഷ്ടായി പോയിത്ത് കപ്പര സദ്യല ബേല് നടപ്പത് കമ്മിയാനുകൊണ്ട് നാട് കോളിക്ക് പോണ്ടിയാണ് മേച്ചിക്ക് തൊന്നര ആപ്പാനുകൊണ്ട് കക്കട കോളി കാമ്പക്ക് കിട്ടുല ഇക്ക സംസാര ചെറിയത് ആയണ്ട് പോനക്കെ മദ് പുട്ട് മദ് കൂള തിമ്പക്ക് മനയില് ജന ഇല്ലാത്തനുകൊണ്ട് അതിന അച്ചക്കെല്ലാം കഷ്ടപ്പെട്ടുണ്ട് മാടുവത് എന്നങ്ങ് മുണ്ടത്തെ ആപ്പ ഇന്നനായത്ത് പണ്ട് കാലത്ര ഗൗജിര കക്കട ഇന്ന് കാങ്കത്തെ ആയത്ത് ഞങ്ങളുടെ മക്കൾക്ക് പണ്ട് കാലത്ര നടപ്പുന കാട്ടിക്കൊടുത്തുണ്ട് കൊടകര സംസ്കൃതി പദ്ധത്തിന ഉൾത്തി പൊളുത്തനല്ലാന്ന് കേട്ടിട്ട് കരവണ്ട സീമാ ഗണപതി
0: ചായ് എഴുതിയിട്ട് ഇക്ക സോമയുടെ കൗശല്യ സതീഷ് ഇങ്ങ എന്നെ എഴുതിയിട്ട് എന്ത് നോട്ടാനാ അക്ക ഗാളി മളയു ബാരി ജോർത്തെ ബപ്പയിഞ്ചത്ത് ഔവ് മദ് പുട്ടുക്ക് സാക്കലത്ത് ബെപ്പയിഞ്ച ഗ്യാന ഇക്കൊലു പച്ച കെട്ടിട്ട് ഉണ്ട് അക്കടത്ത് മളര ജോറു അല്ലി ഇല്ലി മറബുദ്ധ സുധിര കൂടെ ദാരേങ്കി ജാരിത്ത് ബുദ്ധിത്തോ കൊട്ടുബുദ്ധത്തോ മനെജാരി പോച്ചീന്തോ തക്ക് കേപ്പയിഞ്ചത്ത് നാട് കോളി മനല് ചാക്കുന്നൊണ്ട് പാട്ടര ബോയിലർ കോളിക്കു ദാരു പോപ്പയിഞ്ചില്ല ബേലില് കിട്ടുവ കക്കളഞ്ഞണ്ട് ആങ്ക് ഒട്ടി മദ്ദുക്കൂള് പായസ ഭാരീ ഗമ്മത്തെഞ്ചത്ത് ഇന്ത് പായസം മാടിനക്ക ഷുഗറുന്തു ബി പിന്തു സുമാർക്ക് ജന തിമ്പുല കക്കടത്ര ഊട്ടത്ര ഭോജവേ ചായ് ബേലിര യാക്ക പളിര മദ്യ മേല് മനസ്സിര ആരോഗ്യ കായ്ത്ത് എല്ലാ ഉഷ്ണുള്ള തീനി തിമ്പത് ഒരു വൈജ്ഞാനിക കാരണ അത് കൂടെ എണ്ണുലുന്ത് സോമയണ്ട കൗശല്യ സതീശങ്ക എണ്ണീത്ത്
1: അമ്മണ്ട അനുപമ തിമ്മയ്യ കാവേരി കോളേജ് ഉപന്യാസക്ക് വിരാജ്പേട്ട താമനെ ചോളപ്പണ്ട ഇങ്ങ എഴുതുന്ന എഴുത്ത് അന്ത് നങ്ക കളിച്ചത് മണ്ണില് ബുദ്ധത് തോടില് മീൻ പിടിച്ചത് കാട് മാങ്ങി പൊറുക്കുന്നത് വേലില് കെത്തക്ക്

0: വർദ്ധിത്ത് ഔവണ്ട പാലില് പൗഷ്ടികാംശ ഇപ്പ അതിസാര നിമോണിയ കിവിയ കായില് പിന്നെ അലർജിന തടുപ്പ് ശക്തി ഉണ്ടെന്ന് എണ്ണച്ചേ. കാര്യക്രമത്തിൽ മാറിപ്പത്ത് വൈദ്യകീയ മക്കൾക്ക് പ്രബന്ധ ചിത്രകല കൂട്ടനക്ക് ബോറബോറ പൈപോട്ടി നടന്നത്. ജില്ലയിലെ ഇതേ പത്തങ്ക് രാഷ്ട്രീയ ജന്തുപുഴു നിവാരണ കാര്യക്രമ പിന്നെ പതിനാളങ്ക് മോപ്പ് ഓഫ് നാളിന കയ്പ. ഈ കാര്യക്രമത്തിലെ ഉദ്ഘാടന കർബാരണ പത്തങ്ക് പുലക്ക് 12:30 മടിക്കേരി പി എം ശ്രീ സർക്കാരി മാതൃ പ്രാഥമിക സ്കൂളിൽ കയ്പാന്ന് ജില്ലാ ആരോഗ്യ പിന്നെ കുടുംബ കല്യാണ അധികാരി എണ്ണിത്ത്. കന്നഡ പിന്നെ സംസ്കൃതി ഇലാഖെ കുശാൽനഗര സർക്കാരി പദവിപൂർവ കോളേജ് പിന്നെ കുശാൽനഗര കന്നഡ ഭാരതി പദവിപൂർവ കോളേജ് കൂടുകൂട്ടത്ത് വിശേഷഘടക യോജനയടി ഭാരത രത്ന ഡോക്ടർ ബി ആർ അംബേദ്കറയുടെ ബതുക്കു പിന്നെ സാധന കാര്യക്രമത്തിനടി അംബേദ്കർ ഓതു കാര്യക്രമ നാളെ പുലക്ക 12:00 കുശാൽനഗര സർക്കാരി പദവിപൂർവ കോളേജ് സഭാപാടയിൽ നടപ്പ. ജില്ലാ ഉദ്യോഗ വിനിമയ കച്ചേരി രാധനയില് നാളെ പുലക്ക 10:30 മജന 1:30 തന്നെ ബോറബോറെ സംസ്ഥയില് കാലിയുള്ള ചാക്കരിക്ക് നേര സന്ദർശന നടപ്പ്. അർഹ അഭ്യർത്ഥിയ ഇതിന്റെ പ്രയോജനപ്പെടുന്നവനക്കെ ജില്ലാ ഉദ്യോഗാധികാരി കേട്ടിണ്ടിത്. പൊന്നുംപേട്ടെ താലൂക്ക് പഞ്ചായത്തി സാമർഥ്യ സൗദത്ത് താലൂക്ക് ഗ്യാരണ്ടി അനുഷ്ഠാന സമിതി പ്രഗതി പരിശീലന സഭ അധ്യക്ഷ പ്രശാന്തയുണ്ട കുറവുകാരിക്കില് നടന്നത്. സഭയില് യുവനിധി യോജന മീത പ്രചാരം ആടുവനക്ക് പിന്നെ 2024-25 സാലില് ഡിഗ്രി പാസ്സാന മക്കട ഫോൺ നമ്പർ സംഗ്രഹ മാടിത്ത് ഈ യോജന പ്രയോജനത്തിന് മീത അറിവിക്കെ മാടിക്കൊടുപ്പനക്ക് തീരുമാനം മടച്ചേ. കർണാടക ലോകായുക്ത മടിക്കേരി ലോകായുക്ത അധികാരിയ ഇതേ 12:00 പുലക്ക 12:00 മജന 1:00 തന്നെ വിരാജ്പേട്ടെ താലൂക്ക് കച്ചേരി സഭാപാടിയിൽ കർണാടക ലോകായുക്ത കൈതരടി പുക്കർ അർജിന കൊടുപ്പ. നോട്ടറിഞ്ച അഫിഡവിറ്റ് മാടിത്ത് തുമ്പച്ചിട്ട അർജിന എടുത്തവ സർക്കാരി കച്ചേരിയിൽ കെൽസിന് മിഞ്ഞക്ക് തിരക്കോ കൂടുന്നനക്കെ ബോറബോറെ തൊന്തര കൊടുത്തുള്ള അധികാരിയ പിന്നെ സിബന്ധിയുടെ മീത സാർവജനിക പുക്കാറുന്ന എഴുത്തുരൂപത്ത് കൊടുത്തിട്ട് ഈ സഭയിൽ കൂടിയാടോലോ. കൊടക് ജില്ലയിൽ ഇന്ന് പുലക്ക 8:30 ആക്കിരിയാനക്കെ കഴിഞ്ഞ 24 9.20 mm മഴയായത് താലൂക്ക് വാർ വിവര ഇന്നലെ ഉണ്ട്. മടിക്കേരി താലൂക്കിൽ 12.40 mm, വിരാജ്പേട്ടെ താലൂക്കിൽ 2.80 mm, പൊന്നുംപേട്ടെ താലൂക്കിൽ 10.60 mm, ചോമർപേട്ടെ താലൂക്കിൽ 16.50 mm പിന്നെ കുശാൽനഗര താലൂക്കിൽ 4.70 mm മഴയായത്. ഇല്ലേക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീർന്നത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ. ಪ್ರಾಯೋಜಕರು
2: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸನ್ ಸಿಟಿ.
3: ಪ್ರೀತಿಯ ಶ್ರೋತೃಗಳೇ, ನಿಮ್ಮ ಮೆಚ್ಚಿನ ಮಡಿಕೇರಿ ಆಕಾಶವಾಣಿ ಕೇಂದ್ರದಿಂದ ವಿನೂತನ ಕಾರ್ಯಕ್ರಮಗಳು. ಚಿಣ್ಣರ ಲೋಕ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪ್ರತಿ ಭಾನುವಾರ 10:00 ಕಲಾಂ ಕನಸು, ಮಕ್ಕಳ ಮನಸ್ಸಿಗದು ಚಂದದ ಧಿರಿಸು 10:00 to 10:15 ದೀಪಾಮೃತ, ಸಹೃದಯತೆಗೊಂದು ಶುಭಾಷಿತ 6:10. ಯುವ ವಾಣಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ದೀಪಧಾರಿ, ಯಶಸ್ಸಿನ ಹಾದಿಗೊಂದು ದಿಟ್ಟ ಹೆಜ್ಜೆ ಪ್ರತಿ ಭಾನುವಾರ ಸಂಜೆ 5:00 to 5:15. ಮಹಿಳಾ ಲೋಕ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪತ್ರಾಧಾರಿತ ಕಾರ್ಯಕ್ರಮ ಬೆಳ್ಳಿ ಬಟ್ಟಲು, ತವರ ನೆನಪುಗಳ ಮೆಲುಕು, ಮಾತು ಮಲ್ಲಿಗೆ, ಒಂದಿಷ್ಟು ಮಾಹಿತಿ ಮನಸ್ಸಿಗೆ. ಪ್ರತಿ ಮಂಗಳವಾರ ಬೆಳಗ್ಗೆ 11:00 to 12:00 ಸಂದೇಶಗಳನ್ನಾಧರಿಸಿದ ನೇರ ಪ್ರಸಾರದ ಕಾರ್ಯಕ್ರಮ. ಮಾತಂದ್ರೆ ಮಾತು, ನೆನೆಯೋಣ ಅಮ್ಮನ ಕೈ ತುತ್ತು, ಮೆರೆಸೋಣ ಆಕಾಶವಾಣಿಯ ಗಮ್ಮತ್ತು. ಪ್ರತಿ ಗುರುವಾರ ಬೆಳಗ್ಗೆ 11:00 to 12:00 ನೇರ ಪ್ರಸಾರದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಗೀತಮಾಧುರ್ಯ, ಮಿಶ್ರ ಹಾಡುಗಳ ಗಾನಲೋಕ, ಪ್ರತಿ ಶನಿವಾರ ಬೆಳಗ್ಗೆ 11:00 to 12:00 ನೇರ ಪ್ರಸಾರದ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನೈದಿಲೆ ಗಾದೆ ಘಮ ಪತ್ರಾಧಾರಿತ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮ ಶನಿವಾರ ಬೆಳಗ್ಗೆ 9:05. ಮಹಿಳಾ ಲೋಕದಲ್ಲಿ ಭಾರವೇನಲ್ಲ ಈ ಬದುಕು ಸಂದರ್ಶನವನ್ನಾಧರಿಸಿದ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮ. ಇವೆಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ನಿಮಗಾಗಿ. ಟ್ಯೂನ್ ಮಾಡಿ FM 103.1 MHz ಗಳಲ್ಲಿ ಆಕಾಶವಾಣಿ ಮಡಿಕೇರಿ ಕೇಂದ್ರ.